സീറ്റ് പൊട്ടപ്പം മിസ് നോക്കി സബ് ജൂമ് പൊട്ടങ്ങൾ ക്ലബോമേ ആരോ വെള്ളോ മക്കോമേ പാടിയോ പപ്പോമേ സീറ്റ് പൊട്ടപ്പം മിസ് നോക്കി സബ് ജൂമ് പൊട്ടങ്ങൾ ക്ലബോമേ.